തീരുമാനത്തുമാൻ ആനുമാനത്തുമാൻ വമ്പസ്ഥാനമാനത്തുമാൻ ജമത്തകയർവാനത്തുമാൻ ബുഖർത്തലുമാർ.